കേട്ടിട്ടുള്ള ഇത് റേഡി സാരം ഗുൺ 07.8 FM. ഇത് രംഗ് രംഗ് ഉജ്ജീവന ഇന്ത്യ തൊമൈലാഞ്ചി ബേരി കാര്യക്രമത്തിലേക്ക് എല്ലാവർക്കും കൽബുണർഞ്ഞു സ്വാഗതം. ഇന്ത്യ തൊമൈലാഞ്ചി ബേരി കാര്യക്രമത്തിലാണ് നോൺ സ്റ്റോപ്പ് ഒപ്പന പാട്ടുങ്ങ കേട്ടുണ്ട് വരുവ.

നിങ്ങൾക്കാണ് ദുപ്പനി റേഡിയോ സാരംഗ 107.8 FM ഇന്നത്തെ തുളു പ്രസാരകു നിങ്ങളേക്ക് മാത്രികള മോഹിതിഞ്ചി സൊൽമെലു ഇന്നത്തെ ഈ കാര്യക്രമം ഡോക്ടർ ദേവദാസ് കാപ്പിക്കാട് അർണ കത്തെ സംഭാഷണെ ഗീതാരചന ഹിന്നലെ ഗായന അഞ്ചനെ നിർദ്ദേശനദ തുളു നാടക പാർവതി നടപ്പാത് കൊർപ്പിനക്കലു ചാപ്പർക്ക തണ്ടദ കലാവിതര് കൃപെ ഡോക്ടർ ദേവദാസ് കാപ്പിക്കാട് ചാപ്പർക്ക തണ്ട ഇത്തെ പാർവതി തുളു നാടകദ മൂജനയക്കെ

കേട്ടുണ്ടുള്ള ദ്രേഡിസാരം ഗുൺ 07.8 FM. ഇത് രംഗ് രംഗ് ജീവന ഇണ്ടത്തു മൈലാഞ്ചി ബേരി കാര്യക്രമത്തിലേക്ക് എല്ലാവർക്കും കൽബുണറിഞ്ഞു സ്വാഗതം. ഇണ്ടത്തു മൈലാഞ്ചി ബേരി കാര്യക്രമത്തിലാണ് നോൺ സ്റ്റോപ്പ് ഒപ്പന പാട്ടുങ്ങ കേട്ടുണ്ട് വരുവാ.

നിഖിൽക്കേനും തുപ്പനി റേഡിയോ സാരംഗ് 107.8 FM ഇന്നത്തെ തുളു പ്രസാരകു നിഖിലേക്ക് മാത്രികള മോഹിജഞ്ചി സ്വൽമെലോ ഇന്നത്തെ ഈ കാര്യക്രമട് ഡോക്ടർ ദേവദാസ് കാപ്പിക്കാട് അർണ കത്തെ സംഭാഷണെ ഗീതാരചനെ ഹിന്നല ഗായന അഞ്ചനെ നിർദ്ദേശനദ തുളു നാടക പാർവതി നടപ്പാത് കൊർപ്പിനക്കലു ചാപ്പർക്ക തണ്ടത കലാവിതര് കൃപ്പെ ഡോക്ടർ ദേവദാസ് കാപ്പിക്കാട് ചാപ്പർക്ക തണ്ട ഇത്തെ പാർവതി തുളു നാടകദ മൂജനയെ.

മാത്തേരിലെ വൺപേര് കോരികേലത്തിന്റെ പുള്ളിയാണ്. പുള്ളിയായി ബൊക്കനെ കോരികേലപ്പുണ്ണത് ഏരകളെ കൊട്ടി ധ്യാനിക്കുള്ള സുന്ദര മന്ദാറ നിക്കൽ കേനൊന്നുള്ള റേഡിയോ സാറങ് 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.